0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി സവിത നരസിംഹൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ആർ ശിവകുമാർ, മൃദംഗം ആർ ശങ്കരനാരായണൻ, മുഖർശംഖ് എൻ ജി രമാകാന്ത്. ആദ്യം ത്യാഗരാജസ്വാമികൾ രചിച്ച നാദ തനുമനുഷ്യം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ചിത്തരഞ്ജനി, ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic vocal recital by Shrimati Savitha Narasimhan. She is accompanied on the violin by R Shivakumar, on the mridangam by R Shankara Narayanan, and on the morsing by Shri NG Ramakant. She begins her vocal recital with a composition of Saint Thyagaraja, Nada Tanum Anisham, in the rag Chittaranjani, set to Aditaal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച നാദ തനുമനുഷ്യം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ചിത്തരഞ്ജനി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നാദ തനും അനിഷ്യം. ഇൻ ദ രാഗ് ചിത്തരഞ്ജനി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി വെങ്കടശൈല വിഹാര എന്നാരംഭിക്കുന്നു. രാഗം ഹമീർ കല്യാണി, ആദിതാളം സുബ്ബരായ ശാസ്ത്രി, കൃതി.
1: കണ്ടിന്യൂയിങ് വോക്കൽ റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി, വെങ്കടശൈല വിഹാര. ഇൻ ദ രാഗ് ഹമീർ കല്യാണി, സെറ്റ് ടു ആദിതാൾ.

0: സുബ്ബരായ ശാസ്ത്രി രചിച്ച വെങ്കടശൈല വിഹാര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹമീർ കല്യാണി, ആദിതാളം.
1: യു വിൽ ലിസണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി, വെങ്കടശൈല വിഹാര ഇൻ ദ രാഗ് ഹമീർ കല്യാണി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി മാരവൈരി രമണി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം നാസിക ഭൂഷണി, ആദിതാളം തിശ്ര നട, ത്യാഗരാജസ്വാമികൾ കൃതി.
1: Next is a composition of Saint Thyagaraja, Maravairi Ramani, in the rag Nasiga Bhushani, set to Adithal Tishranada.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച മാരവൈരി രമണി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാസികാഭൂഷണി, ആദ്യ താളം തിശ്രനട.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, മാരവൈരി രമണി ഇൻ ദ രാഗ് നാസികാഭൂഷണി സെറ്റ് ടു ആദ്യ താൾ തിശ്രനട.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി സവിത നരസിംഹൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ആർ ശിവകുമാർ, മൃദംഗം ആർ ശങ്കരനാരായണൻ, മുഖർശംഖ് NG രമാകാന്ത്. ഇനി മയൂരനാഥം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ധന്യാസി, മിശ്രജാപ താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്റ്റിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി സവിത നരസിംഹൻ. ഷിസ് അക്കമ്പനീഡ് ഓൺ ദ വയലിൻ ബൈ ആർ ശിവകുമാർ, ഓൺ ദ മൃദംഗം ബൈ ആർ ശങ്കര നാരായണൻ, ആൻഡ് ഓൺ ദ മോർസിംഗ് ബൈ ശ്രീ NG രമാകാന്ത്. Next is a composition of Muthuswami Deekshithar, Mayuranatham, in the rag Dhanyasi, set to Mishra Japutal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച മയൂരനാഥം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ധന്യാസി, മിശ്രചാപ്പത്താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, മയൂരനാഥം ഇൻ ദ രാഗ് ധന്യാസി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.
0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരമൈന എന്നാരംഭിക്കുന്ന ജാവലി കേൾക്കാം. രാഗം ബിഹാക്, രൂപകതാളം.
1: ശ്രീമതി സവിത നരസിംഹൻ കൺക്ലൂഡ്സ് ഹർ വോക്കൽ റെസൈറ്റൽ വിത്ത് എ ജാവലി ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ സാരമൈന ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു രൂപകതാൾ.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരമൈന എന്ന ജാവലിയാണ് കേട്ടത്. രാഗം ബിഹാക്, രൂപക താളം.
1: യു ആർ ലിസണിംഗ് ടു എ ജാവലി ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സാരമൈന ഇൻ ദ രാഗ് ബിഹാക് സെറ്റ് ടു രൂപക താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി സവിത നരസിംഹൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ആർ ശിവകുമാർ, മൃദംഗം ആർ ശങ്കരനാരായണൻ, മുഖർശംഖ് എൻ ജി

0: രമാകാന്ത്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി സവിത നരസിംഹൻ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ ആർ ശിവകുമാർ ഓൺ ദ വയലിൻ, ആർ ശങ്കര നാരായണൻ ഓൺ ദ മൃദംഗം, ആൻഡ് എൻ ജി രമാകാന്ത് ഓൺ ദ മോർസിംഗ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഭരത് സുന്ദർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ തിരുവനന്തപുരം ശ്രീ സമ്പത്ത്, മൃദംഗം ശ്രീ എൻ സി ഭരദ്വാജ്, ഖടം വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം കമാസ് രാഗത്തിൽ പദവർണ്ണം കേൾക്കാം. ആദ്യ താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by Bharat Sundar. He is accompanied on the violin by Trivandrum Shri Sampath, on the mridangam by Shri N.C. Bharadwaj, and on the ghatam by Vadapalli Shri Krishna Kumar. Listen to the compositions of Maharaja Swadi Thirunal. He begins his Carnatic Classical Music Concert with a Padavarnam in the rag Kamas, set to Aditaal.

0: കമാസ് രാഗത്തിൽ പദവർണമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ പദവർണം ഇൻ ദ രാഗ് കമാസ് സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി ജഗൻമോഹിനി രാഗത്തിൽ പാഹിത രക്ഷു എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
1: കണ്ടിന്യൂയിങ് ഹിസ് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് ഹി വിൽ നൗ പ്രസന്റ് പാഹിത രക്ഷു ഇൻ ദ രാഗ് ജഗൻമോഹിനി സെറ്റ് ടു ആദ്യ താൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭരത് സുന്ദർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ തിരുവനന്തപുരം ശ്രീ സമ്പത്ത്, മൃദംഗം ശ്രീ എൻ.സി. ഭരദ്വാജ്, ഖടം വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ. കാംബോജി രാഗത്തിൽ പദസാനദി എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Music Concert by Bharat Sundar. He is accompanied on the violin by Trivandrum Shri Sampath, on the mridangam by Shri N.C. Bharadwaj, and on the ghatam by Vaazhapalli Shri Krishnakumar. Next is Padasanadi in the rag Kamboji, set to Mishra Chaputal.

0: കാംബോജി രാഗത്തിൽ പദസാനദി എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു പദസാനദി ഇൻ ദ രാഗ് കാംബോജി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അവസാനമായി ഹനുമത്തോടി രാഗത്തിൽ പങ്കജാക്ഷനാം രമേശൻ എന്ന കീർത്തനം കേൾക്കാം. രൂപക താളം.
1: ഭരത് സുന്ദർ കൺക്ലൂഡ്സ് ദിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് പങ്കജാക്ഷനാം രമേശൻ ഇൻ ദ രാഗ് ഹനുമത്തോടി സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭരത് സുന്ദർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ തിരുവനന്തപുരം ശ്രീ സമ്പത്ത്. മൃദംഗം ശ്രീ എൻ സി ഭരദ്വാജ്. ഘടം വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ഭരത് സുന്ദർ. Accompanying artist were Trivandrum Shri Sampath on the violin, Shri N.C. Bharadwaj on the mridangam, and Vaazhappally Shri Krishnakumar on the ghatam. This program is brought to you by Akashvani Thiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: എറണാകുളം എം എസ് ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കലാമണ്ഡലം പി കൃഷ്ണകുമാർ മൃദംഗം. Now we bring you a vocal recital by Ernakulam MS Jayalakshmi. She is accompanied by CS Anurup on violin and Kalamandalam P Krishnakumar on mridangam. Marakodi Sundari Bahudari Ragam Aditalam GN Balasubramaniathinte kriti. First item of this concert is Marakodi Sundari in Raga Bahudari, set to Aditala, composed by GN Balasubramaniam.

കല്യാണി രാഗത്തിൽ ഭജരേ എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഭജരേ ഇൻ രാഗ കല്യാണി സെറ്റ് ടു മിശ്രചാപ്പുതാള കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

എറണാകുളം MS ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. CS അനുരൂപ് വയലിൻ, കലാമണ്ഡലം P കൃഷ്ണകുമാർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എറണാകുളം MS ജയലക്ഷ്മി. ഷീസ് അക്കമ്പനീഡ് ബൈ CS അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കലാമണ്ഡലം P കൃഷ്ണകുമാർ ഓൺ മൃദംഗം. അടിമലരിണ തന്നെ, മുഖാരി രാഗത്തിൽ KC കേശവപിള്ളയുടെ കൃതി ആദിതാളം. ഷീ കണ്ടിന്യൂസ് ഹർ റിസൈറ്റൽ വിത്ത് KC കേശവപിള്ളാസ് കൃതി അടിമലരിണ തന്നെ ഇൻ രാഗ മുഖാരി സെറ്റ് ടു ആദിതാളം.

കരുണ ചെയ്യുവാൻ എന്തു താമസം. യദുകുല കാമ്പോജിരാഗത്തിൽ ഇരയിമ്മൻ തമ്പിയുടെ കൃതി ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് കരുണ ചെയ്യുവാൻ എന്തു താമസം, കമ്പോസ്ഡ് ബൈ ഇരയിമ്മൻ തമ്പി ഇൻ യദുകുല കാമ്പോജിരാഗ സെറ്റു ആദിതാളം.

മായ ഗോപബാല, കാപ്പിരാഗത്തിൽ കെ സി കേശവപിള്ളയുടെ കൃതി ആദിതാളം. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് മായ ഗോപബാല ഇൻ രാഗ കാപ്പി സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ കെ സി കേശവപിള്ളൈ.

എറണാകുളം MS ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. CS അനുരൂപ് വയലിൻ, കലാമണ്ഡലം P കൃഷ്ണകുമാർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എറണാകുളം MS ജയലക്ഷ്മി. ഷീ വാസ് അക്കമ്പനീഡ് ബൈ CS അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കലാമണ്ഡലം P കൃഷ്ണകുമാർ ഓൺ മൃദംഗം. രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, anytime Indian music.